Lord Jesus. Hallelujah. നമ്മുടെ കൃപ മേലാണ്, എന്റെ ജീവനെ പാർക്കലും അത് മേലാണ്. ഞാൻ നിർമൂലമാകാമെന്ന് നിൽപ്പത് നമ്മുടെ കൃപയല്ലവാ.